അവസാന പേട്ട് മങ്കിവൈദിങ് മേ സതിയെ ഇതങ് ഒയാട്ട് എക്ക നികട സതി പതാണ് ഇത് എഫ്എം ദേദുനു മാവതിങ് അക്കുറ നക്കുറ തരംഗ കർല മുതൽ ടാഗ് ദിനന്ന അവസ്ഥാവ ഹംബവിനോ കീല ഇതിങ് ഏ വിധിയട കളിൻ പയ ദെക തുലമ അപി തരംഗ കാര്യൻ ദെദന കൂട അവസ്ഥാവ ലബാദുന്ന ബലമു ഹെട ദവസേദി തരംഗ കരൻ ഒയാട്ട അവസ്ഥാവ ഹംബവൈദ കീല റൈറ്റ് മേ പയ പടാൻ ഗന്ന കോട്ടമ അനിവാര്യമ മതക് കരന്ന ഓണി ദയക് തമൈ മേ ബെത്തര കഥാ കരബു കട്ടിയേ വഗേമ തമൈ മേ ബെത്തര കോൾ ഗത്ത കട്ടിയ അതരേ അനിവാര്യം മതക് കരന്നോണി തവദ്യാക് തമൈ സുവിശേഷി പസ്പങ്കുവ കേല പെക്കട്ടകേമ ഗഹലേന ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ പിലിബണ്ട പണവിട ഐ മേ സുവിശേഷി പസ്പങ്കുവ കേല ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ പെക്കട്ടകേ ഗഹലതി ഏക തമൈ വാടതിന ലൊക്കുമ പ്രശ്നേ കേല മന്ദ സാമാന്യം പസ്പങ്കുവ കിവ്വട പസ്സി അപി ദകിന്നേ അര അമുദ്രവ്യ ജാതി ബിഹേജ് ജാതി പഹക് വിതരക് ദാല ഹദബ പസ്പങ്കുവ പെക്കട്ടനി ഓണി തരം ഒരു കടേ കേക്ക് പാക്കറ്റ് വല്ല ദാല ഇല്ല ഹൈ ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ അറകണ് മേക്കേ ബെഹേജ് ജാതി അടക് ഒയാ വേണു എക്കു കരലീന കൊത്തമല്ലി പത്പാടകം മീട്ട് പസ് കടുവെൽ വട്ടു ഇംഗുരു വെനിവെൽ ഗമ്മിരിസ് എലബടു വിഷ്ണു ക്രാന്തി മേ ഹെമ്മ ദയാക്മ എക്കട്ട എക്കത്തു കരലീന വാട്ട് ഇക്മണിന്ന ഒയാഗേ മേ വേദനാവൻ വെനുവെൻ പ്രത്യക്ഷ സഹനീയ ലബാദിന്നോണി ഹാന്ത പാക്കിന്നക എന്നോണ തനിവാറേം കഥാ കരണു ദം പസ്പങ്കുവ കിക്കുക ഗമൻ ഒയാട്ട ഒളുവട്ട എന്ന ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ വകേമ തമായി അറ കടേ വെന വെന വിധിയട്ട ഇല്ലല്ല തീന പസ്പങ്കുവ പാക്കറ്റ് ഗന നിക്കമട കൽപ്പന കൽബാന കൊര കാലി പസ്പങ്കുവ കീല കേന കാലി കാലി വിധിയട്ട ഇന്നി തമ്മന്ന ഗിയാമ ലൊക്കു വെലാവക് യനവ വകേമ തമായി ഒയ കാലി പസ്പങ്കുവ എന്ന പാക്കറ്റ് എക ഉണത് അസുറുമ ഇതറമ്മ ഹൊണ്ട അസുറുമക് നെവേനി ഓക എക്കോ അറ തീന മണഹരി കടുടിക കനില ഹിൽ വെലാ തീന ഉള്ളങ്ക ഓക അതുലട ഗിഹില്ല എക്കോ പെങ്കില ഈ വകേ വെന്ന തീന ഒക്കോമടിക ഓകട വെന്ന തീന അവസ്ഥാവ വെടിനി ഹബൈ ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ എന്നേ ഏ വെണുവെന്ന സുവിശേഷിയുണു പാക്കിന്നക്ക ഹുന്തട്ട സീൽ വെലാ തീയെന്നി കൊഹോമട്ടവാ മേ പാക്കിന്നക്ക അതുലെ തീയണ പസ്പങ്കുവ ടിക്കട്ട് ഹാനിയാക് വെണ്ണ അവസ്ഥാവക് മേ പാക്കിന്നക്കത്തേക്കണേ എഹിന്ദ തമായി ഒയാ വിശേഷം ലിങ്ക് നാച്ചുറൽ പസ്പങ്കു അറകണോണിക്കല മങ്കിയാണ് സഹാര കാലി പസ്പങ്കു അറകത്ര പാസ് കോമാത്തി തിങ് ഹെമ്പിരിസാവ ഖദില ഉണ ഖദില ഹെമനത്തം കെസ്സ ഖദില ഒയട്ടിക തമ്പണ്ണ ഗിയാട പാസ്സേ പയാക് വിതര അനിവാര്യം തമ്പ ഗണ്ണോണി ഹറിയട്ട് ഒയട്ടിക തമ്പിന്ന ഹബൈ ലിങ്ക് നാച്ചുറൽ സുവിശേഷി പസ്പങ്കു ഒയാ അറകണ്ണ വണങ് പാട വിനാടി ദഹായകിം പഹലോകിം മേക പസ്പങ്കു ഹദാഗന ബീല ഇക്മണിന്മ സുവയ ലബാഗന്ന പുള്ള നിക്കമട നെവെയിനെ കിയാന്നേ നെഗിട ഗണ്ണ നങ് ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവമ തമായി കിയല അതമ ലിടക് ദുഖാക് തീയനവണം കോക്കടത് ലങ്കതിയാകന ഇന്നക വട്ടിന നിഷ്പാദനയാക് തമായി ലിങ്ക് നാച്ചുറൽ പസ്പങ്കുവ കിയല കിയ റൈറ്റ് അബി സിന്ധുടെ അന്ന കലിങ് കട്ടിയേക്കത്തു കരകാരണ തമായി ഹതന്നെ മങ് കൊഹേട്ടത് യന്നേ വാട്സാപ്പ് ഒക്കെ തമായി ബലണ്ട ഹതന്നേ നം തീയനോ സാഹന കൂടെ കിയാൻ അത് കൂടെ കിയാകാൻ വിലാവ മതിയുണാണ് ദുലഞ്ജലി അനുരാധപുരയിൽ നിന്ന് അപ്പിയുടെ മെസ്സേജ് ഒക്കെ ദാലത്തീനു അയ്യ മഠത് ഗെയിമിക്ക് ചാൻസ് ഒക്കെ തന്നെ കീല തമായി കീല തീയന്നേ അയ്യേ അപ്പി ലക്ഷപാണി ഇന്ന് അഭിവാദ് സിന്ധു കടെ തുക്കറ ഗന്ന് എനുള്ള ബബാ തമായി മെസ്സേജ് ഒക്കെ ദാലത്തീന് മങ്ങയാ തുക്കറ ഗന്ന് ഇത് പസ്സേ അനുരാധപുരയെ പുള്ളയർഹാന്തി ഇന്ന് അപ്പി രഞ്ജിത് പ്രിയങ്കർ അയ്യ അത് വെനുതരത് വട സദ്യം തേതിനും ആവ് തഹകൻ ഇന്നോ കീല തമായി കീല തീയന്നേ പ്രിയ സൂര്യസേന മഹത്തേക്ക് സിന്ധുവാക്ക് ഇല്ല തീന്ന് അത് ബെറി വെയ്തിങ് ഹേട്ടത് എന്നാ അനിവാറി അനുരാധപുര സേനാരത്ന സൂപ്പർ റെഗേ സേനാരത്ന സന്ദീപ് ലഹിറു ഇനോക ദുലാറി ദിനേശിക ഹർഷിക കൗശിക ഈഷ മെദവച്ചി മണ്ണാറം പാറേ മനുദി ലക്ഷിക ലക്മാലി പുള്ളയർഹാന്തി സലോൺ മായ അയക്കെ ഇന്ന് മായ ഗുണശേഖർ നിപുന്തി അതിലു കട്ടിയമേക്കത്തു കറകാനോ മേ സിന്ധുട്ട് ഇലങ്കട ആയത്തപ്പി അന്ന ഹതന്നെ സലൂണിനകക്ക് അതുലട്ടമ തമായി മേ സലൂണിനകത്ത് എന്നെ കൊഹേത് കേളാവുകൊള്ളു ദണ്ണവണി തീൻ റിക്കില്ല ഗസ്കടായി മൈല വിട്ടിയെ ഇതിയെന്ന് സലോൺ ദിനേശ് ശ്രീയൊക്കെ സെറ്റ് അത് സുപുർദ് വിധി നമ്മുടെ മെസ്സേജ് കാലത്തീനോ എകതുക്കരകാരണ കീലക്കീനോ സന്ദീപനി നങ്കി നുവന്തിക നങ്കി ശ്യാമ വിജയ് സിംഗ് അക്ക ഗുളക്കാതരും കട്ടിയും എകതുക്കരകാരണം അമ്മയെ അഭ്യഹാനെയാണ് സിന്ധുവട്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ജാനി മല്ലി മോർണിംഗ് കേരള ദാളത്തിന് ഗുഡ വിലാവുകട കളിന്റെ മെസ്സേജ് കഴിഞ്ഞു അത് തമാ മുലിമ്മയാട്ട മെസ്സേജ് കാണാൻ മാത്തയാവ ഹകണിന്നെ രത്നപുരയിന്താ മങ്ങയാവ ഹകണിന്ന് കീല തമായി മെസ്സേജ് ഒക്കെ ദാളത്തിയെന്നെ ബലമു രത്നപുരയിന്താ ഹിറു തമായി മെസ്സേജ് കാണാൻ അപ്പൊ ഈ ഗമ്പലാത്തി തിങ്ങ ഇത് പക്ഷേ ഹംബം തൊട്ട കളുതൊതോൽ കടേ സെറ്റക്ക് സുപുർദ് വിധിയട്ട അപ്പേ ഷാനക്ക് മെസ്സേജ് ഒക്കെ ദാണവ ആനന്ദ് നിലന്ത് മഹിമ സസീമ റന്തിമ സെറ്റക്ക് വേഗത്തു കറകാരണം
ඊට පස්සේ වාදුවේ එන්ඩි අපරල්ලගේ සෙට් එකත් අපි වහගෙන ඉන්නවා. සුමදහවලක් ජනී සුදු මහත්තයෝ හොරණ සත්හෙල ගාමන්ට් එකෙත් මේ වෙලාවේ සද්දෙන වහගෙන ඉන්නවා. සුපිරි සින්දුවක් දෙන්න. එහෙම කියන්නේ අපේ ගාමන්ට් එකේ සෙට් එක එකතු කරගන්න කියනවා අශෝක මිස්, රමණී, නදීකා, යසන්ති, නිරෝෂා, මුදිතා, සුජීවා, ශ්‍රියානි, දේවි, මේ හැමෝම ගුණෙත් ඉන්නවා. ගුණේ අක්කා, පොඩි අක්කා, සුරංගි, සේපාලිකා, ඩයනා එදුණු සෙට් එකම එකතු කරගන්න. මට මලක් කියලා තියෙන්නේ කවුද මේ? මං ඔයාව ගොඩක් ආදරෙන් එකතු කරගන්නම්. කෑගල් ඉදන් හන්සි. අපේ බකුල්ලලු රංජිත් දිසානායක අයියා ඉන්නවා. ජනී මාවත් සින්දුවකට එකතු කරගන්න, ගේම් එකටත් ගන්න. මාව නැල්ල ඉදන් කවිෂ්ණා තමයි මෙසේජ් එක දාලා තියෙන්නේ. ඊට පස්සේ ජනී අපිවත් සින්දුවකට එකතු කරගන්න. බේරුවල ඉදන් තනූජ තමයි මෙසේජ් එක දාලා තියෙන්නේ. එයාගේ චූටි දෝණි දනාරා යාවත් සින්දුවට එකතු කරගන්න කියනවා. ඊට පස්සේ කිරිල්ලවල ඉඳන් කුමුදු පවුලේ සියලුම දෙනාව එකතු කරගන්න කියනවා. අද එයාගේ හොඳම යාළුවගේ අක්කගේ උපන්දින. වලස් මුල්ලේ තමයි ඉන්නේ. ගොඩක් ආදරෙන් අපි සුබ පතනවා.